0: ശങ്കർ മഹാദേവൻ എന്ന രവി മിശ്രന സ്വർണ സമ്പടിയ ഹൽക്കാ ഫിൽമ ഗീതനെ സംഗീത ശങ്കർ എസാംഗ്ലോയിന്ന്
1: തസ്വീർ ഹീ ന ദേഖി ഹോ ജിസ്കി